നഗരങ്ങൾ വിപത്തുകളിലേക്ക് ഇമ്പോർട്ട് പറഞ്ഞിട്ട് പ്രമ പഹിരി നിക്കാടി ലിപ്പണി ടെസ്റ്റ്.